0: പ്രാണമിടിച്ചു.
1: Fish is born in water, it grows in water, and fish die in water. Milk is costlier, more precious than water, yet fish die there, they don't grow in milk.
0: പാപഭീതിലേനി പാമരത്വം പട്ടി ദൈവപ്രീതിലേനി ദാനി ഭട്ടി പാപഭീതിലേനി പാമരത്വം പട്ടി